അഖ്ബനും ബാബ് പീറ്റർ ഹണികയിലെ ഹെങ്കാ തളത്തും മൈക്കലെ മോഗ് ബും ബും ബും മുഖലെ സ്വാതിർത്തും കൈക്കുനിത്ത ഉഷ ഉത്തുപ്പം സ്വാവാസ് തി ഗായിത്താ ഹെങ്കാതാർ പാക്ക പാക്ക ആണി മുപ്രാന്ത് ആൽഫ്രഡ് റോസ് ഹൻസ് ആവാസ് ഹെങ്കാതാർ ഘോനെത്ത സാൻഡ്രാ.

105.6 MHz സഞ്ചരിച്ച് വൈകാത്ത ആകാശവാണി പണജി കേന്ദ്രാചി എഫ് എം റെയിൻബോ സേവ ഐക്യബന എഫ് എം റെയിൻബോ സേവേന് കായ്ഖണാത്തസ് തുമച്ച ഖാതി യത്താത് കോക്ണിത്ല്യാൻ രാഷ്ട്രീയ ഖബറോ ഹൊസാവനസ ആകാശവാണി പണജി കേന്ദ്രാചി എഫ് എം റെയിൻബോ സേവാ.